ശക്തിയാക്കുമെങ്കിൽ ഒബ് ദിനവാ റട്ടത്തിനോബ് കോട്ടിപ്പറ്റിയേക്കുവാൻ.

ശക്തിയാക്കിയ ഒബാദ് ദിനവാർ ധന നിധാനെ വിലതീകൻ ഒബാദ് കോടിപ്പറ്റിയേക്കുവാൻ

കണ്ണത്തെ പാറ വെളികം പിടി ചായല്ല ഇപ്പൊ തുന്നു തന്നെ അപ്പി മംഗള കാളിട്ട് വിസ്കി ബോതലിട്ട കസി പുതാലോസം മറിയല്ല പേതുരു ജൂതാ സപ്പൽ ഇന്ത്യൻ തമ്മൈ നാണേ ലോകു എന്തെങ്കിലും റോമേ ഉണ്ടല്ലേ.